ും കണ്ണിൽ എൻ മടം മുമ്പസമേ കണ്ണിൽ ഇന്നും മുൻ സ്വപ്നമേ വിരി കാണും കാട്ടിയാവും വന്നത്.